ഈ എവരെ അല്ലാഹായ് എഖലാങ്ക റസൂലായ ദെക്കുളു വരുവി കമട്ടക്കെ അല്ലാഹായ് എഖലാങ്ക റസൂലായ ദെക്കുളു വരു മീഹ ദന്നാഷെ ഫഹെ ഹമ കശ്വറും അല്ലാഹി ഉഖൂബ ഗദഫദ വെഗുംവ റസ്കലാങ്കേ.

ഈമാം വിജ് മീസ കുന്നേവ് അള്ളാഹുഷായ് എക്കലാംഗ റസൂലായ ത്യബാമിഹും ക്യമം വാഷ് അതി ത്യബാമിഹും എക്കലേഗ് ഫാൻ വിദാളുവാ എച്ചങ് അഡുഹാൻ തിബഫ എക്കലേഗ് ഫാൻ ഫുറഗസ് നുദേശ്.

ഹമ കശ്വരും കാഫിർവി മീഹും അല്ലാഹുഗെ മകും മീസ്തകും ദുർക്കുർമ എവരെങ്കെ മുദാതൻ ഹേദ കുരത്തെ ഫഹ എവരെങ് എതകെതി ഹേദ കുറമും ഗെന്ദാനത്തെ ദെൻ എമുദാത എവരെങ്കെ മച്ചം ഹുരി ഹിതാമഹക വെഗെന്ദാനത്തെ ദെൻ എവരെം ബലി കുറവാനത്തെ അതി കാഫിർവി മീഹും നരക ജമാ കുറവാനത്തെ.